മാംസ്കാരെ കരേ നിവാസ് ശ്രീവാൻതിൻ ഗൃതാക് തൻകാര ബ്രാഹ്മണപുരനാദുന്നപ്പേ അവ ഉയസ.

മനസ്സിൽ പൂജ സമാധം മുഖ ചൂട് ഭുഖ സാരം ത്രിപാൽ ദിഹാൽ വിചാരം ഗൽമാല തിൽകലാട്ടം ധോതി വസ്ത്ര കപാട്ടം जे जानस ब्रह्म कर्म सफो कनिश्चो कर्म कहो नानक नहचो त्यावे वेण सतगुरु वाट न पावे पौड़ी कपड़ू सहा।